0: Listening to 3ZZZ, Melbourne Ethnic Community Radio 92.3 FM, broadcasting in your language.
1: The following program is in Malayalam.
2: ദുരന്തങ്ങളെ നേരിടാൻ നിങ്ങൾ സജ്ജരാണോ? അപ്രതീക്ഷിതമായ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ കുടുംബങ്ങളെ സഹായിക്കുന്നതിനായി ഓസ്ട്രേലിയ പോസ്റ്റും ഓസ്ട്രേലിയ റെഡ് ക്രോസും കൈകോർക്കുന്നു. ഇന്ന് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നാളെ വലിയൊരു മാറ്റമുണ്ടാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി redcross.org.au/prepare സന്ദർശിക്കുക.
0: Proud sponsor of 3ZZZ 92.3 FM. 3ZZZ, your community, your culture, your radio. 92.3

0: നമസ്കാരം. 92.3 മലയാളം എഫ് എമ്മിന്റെ ഒരു പുതിയ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹാർദവുമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം രശ്മി, എൻ്റെ കൂടെ ഇന്ന് ഗിരിജയാണുള്ളത്. നമസ്കാരം ഗിരിജ.
1: നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് ഗിരിജ മീറ്റിന. ഞാൻ ഇത് എൻ്റെ സെക്കൻഡ് ബ്രോഡ്കാസ്റ്റ് ആണ്. താങ്ക് യു രശ്മി ചേച്ചി ഫോർ ജോയിനിങ് വിത്ത് മീ ആൻഡ് സപ്പോർട്ടിങ് മീ.
0: ഗിരിജ, ഇപ്പം ആദ്യമായിട്ടാണ് നമ്മൾ ഒന്നിച്ചൊരു ബ്രോഡ്കാസ്റ്റ്. ഗിരിജ ഇവിടെ ബ്രോഡ്കാസ്റ്റിംഗ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോ രണ്ടാമത്തെ ബ്രോഡ്കാസ്റ്റ് ആണല്ലേ ചെയ്യുന്നേ?
1: അതെ അതെ അതെ.
0: എങ്ങനെയുണ്ട് ബ്രോഡ്കാസ്റ്റർ ആയതിനു ശേഷമുള്ള ഒരു എക്സ്പീരിയൻസുകൾ എന്തൊക്കെയാണ്? എൻജോയ് ചെയ്യുന്നുണ്ടോ?
1: വളരെയധികം എൻജോയ് ചെയ്യണു. ഇന്റർവ്യൂയിങ് ആ സൈഡിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ടു ബി ഇൻ ദ ബ്രോഡ്കാസ്റ്റർ എനിക്ക് തോന്നുന്നു വളരെയധികം ഡിഫറെന്റ് ആണ് അത്. പിന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അതൊക്കെ, പിന്നെ തീം അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുക, അതൊക്കെ ഇറ്റ്സ് എന്താ പറയുക, ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി നമ്മളുടെ ഭാഷയെ പ്രൊമോട്ട് ചെയ്യാനും, പിന്നെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ളൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് റിയലി നൈസ്. അത് ഞാൻ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യണു.
0: വെരി ഗുഡ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ആതിരെ ആതിരെ ഉത്സവം ഒരു പുതിയ ബ്രോഡ്കാസ്റ്ററാണ് അവളുമായിട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ബ്രോഡ്കാസ്റ്റ്. അപ്പോൾ ആതിരെയും പറഞ്ഞത് അത് തന്നെയാണ്, നല്ല നമ്മൾ കണ്ടന്റുകൾ സെലക്ട് ചെയ്യുക, നല്ല ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് നമ്മൾ ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൊണ്ടുവരുമ്പോൾ അത് നമുക്കും ഒരു സാറ്റിസ്ഫൈയിങ് ആണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതിൽ നിന്ന്. അപ്പോൾ
1: തീർച്ചയായും,
0: അപ്പോൾ അതാണ് ബ്രോഡ്കാസ്റ്റർ എന്നുള്ള ഒരു ഒരു ഇത് ടൈറ്റിൽ നമുക്ക് കിട്ടുമ്പോൾ ഉള്ള അതിൻ്റെ ബെനിഫിറ്റുകൾ അതൊക്കെയാണ്. നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ നല്ല രീതിയിൽ അത് എന്താണ് അഫക്റ്റ് ഇത് ചെയ്യും, നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. നമുക്ക് പല പല ഫുള്ളായിട്ടുള്ള ടോപ്പിക്കുകൾ കൊണ്ടുവരുമ്പോൾ അത് നമുക്കും ഒരു സാറ്റിസ്ഫൈയിങ് ആണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതിൽ നിന്ന്. അപ്പോൾ
1: തീർച്ചയായും,
0: അപ്പോൾ അതാണ് ബ്രോഡ്കാസ്റ്റർ എന്നുള്ള ഒരു ഒരു ഇത് ടൈറ്റിൽ നമുക്ക് കിട്ടുമ്പോൾ ഉള്ള അതിൻ്റെ ബെനിഫിറ്റുകൾ അതൊക്കെയാണ്. നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ നല്ല രീതിയിൽ അത് എന്താണ്

0: ഡെവലപ്പാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: അതെ, തീർച്ചയായും.
0: അപ്പൊ നമുക്ക് എന്താ ഒരു നല്ല പാട്ട് കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്താലോ? ഇന്ന് ഞാൻ ഗിരിജയ്ക്ക് വിട്ടു കൊടുത്തിരിക്കുക നല്ല പാട്ടുകൾ സെലക്ട് ചെയ്യാനായിട്ട്. ഗിരിജ പറഞ്ഞോളൂ, ഏത് പാട്ട് നമുക്ക് പ്ലേ ചെയ്യണം ഇനി?
1: ചേച്ചി, ഈ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒരു പ്രകൃതി സൗന്ദര്യത്തിനോട്, അതും കേരളത്തിലെ പ്രകൃതി സൗന്ദര്യം അല്ലെങ്കിൽ കേരളത്തിലെ സീനിക് ബ്യൂട്ടി ഡിപ്പിക്ട് ചെയ്യുന്ന കുറച്ച് ഗാനങ്ങളാവട്ടെ. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരേണ്ട ഒരു ഒരു സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ സോങ് മലരേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്, പ്രേം എന്ന് പറഞ്ഞ ഫിലിം എന്നുള്ളത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് തോന്നുന്നത് ആലുവ മൂന്നാർ അവിടുത്തെ ഒരു വൈബ്രന്റ് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.
0: അതെ അതെ, താങ്ക് യു ഗിരിജ, കേട്ടിട്ട് വരാം നമുക്ക്.
1: ഓക്കെ.

0: ബാക്ക്. നല്ലൊരു പാട്ടായിരുന്നു ഗിരിജ, താങ്ക് യു, നല്ല സെലക്ഷൻ. അതിന്റെ പാട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഗിരിജ പറഞ്ഞോളൂ.
1: ഓക്കെ, അത് പാടിയിരിക്കുന്നത് വിജയ് യേശുദാസ് ആണ്, പിന്നെ മ്യൂസിക് രാജേഷ് മുരുകേഷിന്റെ വക, ആൻഡ് ലിറിക്സ് ശബരീഷ് വർമ്മ. അതിൽ അഭിനയിച്ചിരിക്കുന്നത് നിവിൻ പോളിയും സായ് പല്ലവി.
0: ഓഫ് കോഴ്സ്, ബ്യൂട്ടിഫുൾ സോങ്. അപ്പൊ ഗിരിജ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ നമ്മുടെ വെദർ ഒക്കെ അടിപൊളിയായിട്ട് വരണു, ഇപ്പൊ നല്ല വാം ആയിട്ട് വരണു, അതുകൊണ്ട് തന്നെ നല്ലൊരു സന്തോഷമുണ്ടല്ലേ?
1: അതെ അതെ, ഒരു വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് ഉണർവ് ഉണ്ടാവണുണ്ട് ഓട്ടോമാറ്റിക്കലി.
0: അതെ അതെ, പുറത്തു വരുമ്പോ തന്നെ നമ്മുടെ ഒരു മനസ്സിനെ തന്നെ അത് നല്ല രീതിയിൽ അല്ലേ സ്വാധീനിക്കും. എന്ത് രസമാണ് അല്ലേ നമുക്ക്. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇത്തിരി സൂര്യപ്രകാശം ഒക്കെ വരുമ്പോഴേക്കും ഒരു സന്തോഷം വരാൻ തുടങ്ങും.
1: ഡെഫിനറ്റ്ലി അത് തന്നെ. അപ്പൊ ഒരു ഒരു എന്താ പറയാ, ഒരു എനർജറ്റിക് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്, പിന്നെ കുറച്ചുകൂടി ദിവസം കൂടുതലുള്ളതായിട്ട് തോന്നും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഉണർവോടുകൂടി ചെയ്യാനും സാധിക്കും. പിന്നെ അതുമല്ല, ഇപ്പൊ സ്പ്രിംഗ് അല്ലേ ചേച്ചി, സ്പ്രിംഗ് ആയില്ലേ, അപ്പൊ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ഫ്ലവേഴ്സ് ഒക്കെ വരാൻ തുടങ്ങും, കാണുന്നുണ്ട് ഇപ്പൊ ഓരോ സ്ഥലത്തൊക്കെ. പറയാ സ്പ്രിംഗ് സീസൺ എന്ന് പറയുമ്പോ തന്നെ നമ്മള് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിലേക്ക് ഇറങ്ങുകയാണ്. ഈ പൊതച്ചുമൂടി ഈ ഗ്ലൂമി ആയിട്ടുള്ള എൻവയൺമെന്റ് എന്നൊക്കെ മാറിയിട്ട് അത് തന്നെ ഒരു ഹാപ്പിനെസ് കുറച്ചുകൂടി കൊണ്ടുവരും എല്ലാവരിലും.
0: അതെ അതെ, അല്ല പറഞ്ഞ മാതിരി സ്പ്രിംഗ് എന്ന് പറയുമ്പം കുറെ അലർജി ഒക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, പോളനൊക്കെ കൂടുതലുള്ള ഒരു സമയം. എന്നിരുന്നാ കൂടിയും ആ ഒരു വെദർ, ഒരു അത്ര വലിയ ചൂടുമില്ല അത്ര തണുപ്പും ഇല്ലാത്ത ഒരു കാലാവസ്ഥ വരുമ്പോ തന്നെ ഒരു സുഖമാണ്. പിന്നെ സ്കൂൾ ഹോളിഡേസും വരുന്നു അല്ലേ, അപ്പൊ ഈ സ്കൂളിലെ ആളുകളൊക്കെ ഹോളിഡേ പോകുന്ന ഒരു ടൈം അല്ലേ?
1: അതെ, ഈ പീരീഡ് സ്കൂൾ ഹോളിഡേയ്സിൽ പെർഫെക്റ്റ് വെദർ ആണെന്ന് ഞാൻ പറയും. കാരണം എന്താന്ന് വെച്ചാൽ അത്ര ചൂടും ഇല്ല അത്ര തണുപ്പും ഇല്ല, അതേസമയം പൂക്കളും ഭംഗിയും നിറഞ്ഞു നിൽക്കുന്ന എൻവയൺമെന്റ്. അപ്പൊ ഡെഫിനറ്റ്ലി ഇതൊരു നല്ല ടൈം പീരീഡ് ആണ് എല്ലാവർക്കും സ്കൂൾ ഹോളിഡേയ്സിൽ കുട്ടികളെയും കൊണ്ട് ട്രാവൽ ചെയ്യാൻ. എനിക്ക് തോന്നുന്നത് നമ്മള് അവിടെ ഓവർസീസ് ഒന്നും പോകേണ്ട ആവശ്യമില്ല, ഈ ഓസ്ട്രേലിയയിൽ തന്നെ എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ആൻഡ് ഓരോ സ്റ്റേറ്റും അതിൻ്റെതായ ഭംഗി, എല്ലാ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആണെങ്കിൽ കൂടിയും ഓരോ സ്ഥലത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പേർത്ത് ഒക്കെ ആണെങ്കിൽ അവിടുത്തെ വൈനറീസും അവിടുത്തെ പ്രകൃതി മനോഹാരിത, അതായത് ബീച്ചസ്, അതിനൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ളത്. പക്ഷേ ക്വീൻസ്ലാൻഡ് പോയിട്ടില്ലേ ചേച്ചി? പോയിട്ടില്ല അവിടേക്ക്?
0: ഇല്ല ഇല്ല, പെർത്തിൽ പോയിട്ടില്ല.
1: ആ ശരി, ഓക്കെ. അത് ഈയിടെയാണ് ഞങ്ങൾ പോയത്, അപ്പൊ അത് കാരണം എനിക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ. ഞങ്ങള് പക്ഷെ പേർത്തിലല്ല താമസിച്ചത്, ഇവിടെ മാർഗരറ്റ് റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത്, അവിടെ ബസിൽട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടിലാണ് ഇറങ്ങിയത്. അത് വൈനറിയുടെ ആണ്, ബേസിക്കലി ഇറ്റ്സ് എ ടൂറിസ്റ്റ് സ്പോട്ട് ആണ് അവിടുത്തെ. അപ്പോ അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ട്രാവൽ ചെയ്തു നമുക്ക്. ഓഫ് കോഴ്സ് നമ്മള് കാർ റെന്റൽ എടുക്കുക എന്നിട്ട് ട്രാവൽ ചെയ്യുക, അതാണല്ലോ ബെസ്റ്റ് വേ ഓഫ് എക്സ്പ്ലോറിങ്. പേർത്തിലേക്ക് ഡ്രൈവ് ചെയ്തു, പിന്നെ അവിടുത്തെ കാര്യങ്ങളും ഏകദേശം പേർത്ത് സിറ്റി നോക്കുകയാണെങ്കിൽ മെൽബൺ പോലെ തന്നെ, പക്ഷെ കുറച്ചുകൂടി ചെറിയ സിറ്റിയാണ്.
0: പിന്നെ ലെസൺസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇതുവരെ പേർത്തിലേക്ക് പോവാനുള്ള ഒരു ബ്രേക്ക് എനിക്ക് കിട്ടിയിട്ടില്ല പലപ്പോഴും.
1: എന്നാ ഡെഫിനറ്റ്ലി ട്രാവൽ ചെയ്യണം കേട്ടോ നെക്സ്റ്റ് ടൈം, കാരണം അത് ഒരു കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി ക്വയറ്റർ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഒബ്വിയസ്ലി അത്ര ആൾക്കാരൊന്നും ഇല്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങള് ഡോൾഫിൻസിനെയും ഷാർക്സിനെയൊക്കെ കണ്ടു. പക്ഷെ ഏറ്റവും രസമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഇതൊന്നും കാണാനായിട്ട് അധികം ആൾക്കാരില്ല അവിടെ. അതാണ് എന്ന് വെച്ചാ ക്രൗഡഡ് അല്ലല്ലോ, ഞങ്ങൾ പോയ സമയവും അത് അതുപോലത്തെ ആയിരിക്കാം. പക്ഷെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, പക്ഷെ ആൾക്കാർ അത്ര ക്രൗഡഡ് അല്ലാത്ത ഒരു സ്ഥലം. അങ്ങനത്തെ ആഗ്രഹിക്കണ ആണെങ്കിൽ ട്രാവൽ ഡെഫിനറ്റ്ലി ചെയ്യണം അവിടെ. ഇറ്റ്സ് എ ഡിഫറെന്റ് പ്ലേസ് ദാൻ മെൽബൺ.
0: ഓക്കെ, ഡെഫിനറ്റ്ലി. എവിടേക്ക് പോയി ഇപ്പുറത്തില്, എന്തൊക്കെ ഏതൊക്കെ പ്ലേസസ് ആണ് മസ്റ്റ് വിസിറ്റ് ഗിരിജയ്ക്ക് തോന്നിയത്?
1: ഞങ്ങള് ഇപ്പോ ബേസിക്കലി കുറച്ച് സ്ഥലങ്ങളില് എന്താ പറയാ, മാർഗരറ്റ് റിവറിലാണ് താമസിച്ചത്. അപ്പോ ബസൽട്ടൺ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അപ്പൊ അവിടുത്തെ ബസൽട്ടൺ ജെട്ടി ഇസ് വെരി ഫേമസ്. പിന്നെന്താ പറയാ, അവിടെ പിന്നെ ഞങ്ങൾ കണ്ടത് കുറെ കേവ്സ് ഉണ്ട്, ലൈം സ്റ്റോൺ കേവ്സും അങ്ങനത്തെ ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ അവിടുത്തെ വേറൊരു കാര്യമുള്ളത്, ഒരു നാച്ചുറലിസ്റ്റ് നാഷണൽ പാർക്ക് ഉണ്ട്. അപ്പം അവിടെയാണ് ഈ സീ ക്ലിഫ്സും ഒക്കെ ആയിട്ട് ലൈം സ്റ്റോൺ കേവ്സ് ഒക്കെ അതിൻ്റെ അതിനോട് ചേർന്നിട്ടാണ് കിടക്കുന്നത്.
0: ഓക്കെ.
1: ഞങ്ങള് കുറെ കേവ്സ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ വിസിറ്റ് ചെയ്ത ഒരു കേവാണ് മാമത്ത് കേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, അതൊരു ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ വെച്ചാല് അതില് ഇങ്ങനെ സ്റ്റെപ്സ് ഒക്കെ, ഇറ്റ്സ് വെരി ഈസി കേട്ടോ അത് ക്ലൈംബ് ചെയ്യാനും. നമുക്കൊരു എന്താ പറയാ, സെൽഫ് എക്സ്പ്ലറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കേവ് ആണ്. അതില് നമ്മള് എന്താ പറയാ, കുറെ ജയന്റ് ക്രീച്ചേഴ്സ് 50,000 years എഗോ മുമ്പ് ജീവിച്ചിരുന്ന ജീവികളുടെ ഫോസിൽസും അതൊക്കെ അതില് കാണാം, നമ്മൾ കാണാൻ പറ്റും. പിന്നെ എന്താ പറയാ, ടസ്മീനിയൻ ഡെവിളിന്റെ പിന്നെ അങ്ങനത്തെ ഒക്കെ ജീവികളുടെ ഒക്കെ ബോൺസ് ഒക്കെ അൺഏർത്ത് ചെയ്ത സ്ഥലമാണ്. അപ്പൊ അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇറ്റ് വാസ് റിയലി നട്സ്. അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് എനിക്ക് തോന്നുന്നത് അവിടെ പോണ ആൾക്കാർ അതൊക്കെ കാണുന്നതായിരിക്കും. അത് ഇവിടെ ഒന്നും അധികം ഇല്ലല്ലോ. അപ്പൊ ഡിഫറെന്റ് ഫ്രം മെൽബൺ.
0: ഇത് പറഞ്ഞപ്പോഴാണ് ഞങ്ങള് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ സ്കൂൾ ഹോളിഡേക്ക് ഞങ്ങൾ ഡ്രൈവ് പോയി സെൻട്രൽ ഓസ്ട്രേലിയയിലേക്ക്. ഡ്രൈവ് ആയിരുന്നു, രണ്ട് ദിവസമൊക്കെ എടുത്ത് അങ്ങനെ പതുക്കെ ഓരോ സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്ത് അങ്ങനെയാണ് പോയത് ഞങ്ങള്. അതൊരു എന്താ പറയുക, ലോങ് ഡ്രൈവ് തന്നെയാണ്. ഇത്രയും ദൂരം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മുടെ ൂരു അവിടെയൊക്കെ പോയി, ആലീസ് സ്പ്രിങ്സ് ആ ഒരു ഏരിയയിലൊക്കെ പോയി. അന്ന് ആലീസ് സ്പ്രിങ്ങിന് അടുത്ത് ഞങ്ങൾ ഇതുപോലെ ഒരു കേവിൽ പോയ ഒരു ഓർമ്മയുണ്ട്. എന്താ പറയണേ, ഇതുപോലെ ഫോസിൽസും അതും ഇതുമൊക്കെ, അതൊരു ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് ആണല്ലേ. നേച്ചർ നമുക്കായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു എന്താ, ഇങ്ങനെ ഒഴുകി താഴേക്ക് വീഴുന്ന മാതിരി അതിങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്ന മാതിരിയുള്ള കുറേ,
1: അത് ഭയങ്കര അത്ഭുതം തോന്നിപ്പോ നമുക്ക്. അത് മെയിൻറ്റെയിൻ ചെയ്യണതും വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ആക്സസിബിലിറ്റി, അതാണ് എനിക്ക് ഏറ്റവും ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്സിലുള്ള ഇത് മനസ്സിലാക്കാൻ പറ്റിയത്. ഭംഗി ഉണ്ടായിട്ടും കാര്യമില്ല, പക്ഷെ അവിടെ എത്തിപ്പെടാനും അത് എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കണ്ടേ. അപ്പൊ അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്.
0: ഞങ്ങളും ഇതുപോലെ എല്ലാ സ്കൂൾ ഹോളിഡേയിലും പെട്ടിയായിട്ട് ഇറങ്ങുന്ന ആളുകളാണ്. ഒന്നില്ല ലോങ് ഡ്രൈവ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ച് തന്നെ പോവുമായിരുന്നു. അങ്ങനെ വേറൊരു ഞങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ഗോൾഡ് കോസ്റ്റ് ക്യൂൻസ്ലാൻഡിലെ.
1: അത് ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അവിടെ. എന്താ പറയാ, തീം പാർക്സും അല്ലേ, അങ്ങനത്തെ ഒക്കെ സ്ഥലമാണ്. അപ്പൊ അത് കുട്ടികളായിട്ട്, ചെറിയ കുട്ടികളൊക്കെ ആയിട്ട്, വലിയവർക്കും ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അത്.
0: അതെ, വാട്ടർ തീം പാർക്ക്, എസ്പെഷ്യലി വാട്ടർ തീം പാർക്ക് ആയിരുന്നു പിള്ളേരുടെ ഫേവറിറ്റ്. വാട്ടർ എനിക്ക് പിന്നെ എല്ലാ വലിയ റൈഡിലൊക്കെ കയറാൻ എപ്പോഴും പേടിയായിരുന്നു. പക്ഷെ എന്നാലും ഒരു അവിടെ എത്തുമ്പോൾ, ഗോൾഡ് കോസ്റ്റിൽ എത്തുമ്പോൾ നമ്മളെന്തോ കേരളത്തിലെത്തിയ മാതിരി ഒരു ഒരു വെതറും ഒരു അറ്റ്മോസ്ഫിയർ തോന്നാറുണ്ട് അവിടെ. ഇങ്ങനെ എപ്പോഴും ജാക്കറ്റ് ഇട്ട് അങ്ങനെ നടക്കേണ്ട ഒരു ഒരു ഇത്, ബീച്ച് സൈഡിൽ കൂടിയൊക്കെ പോകുമ്പോഴേ അപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു മനസ്സിനൊരു കുളിർമ ഒരു ബീച്ച് സൈഡിലൊക്കെ പോയി ആ ഒരു വെതറും പിന്നെ അങ്ങനെ.
1: എസ്പെഷ്യലി എന്റെ ഓർമ്മയിൽ വരുന്നത് ചേച്ചി, അവിടെ ഒരു തീം പാർക്കില് മൂവി വേൾഡിലാണെന്ന് തോന്നുന്നു അവിടെ പോയത്. എന്താ അന്ന് ഞാൻ കണ്ട മൂവി ഒരു 5D എക്സ്പീരിയൻസ് ഷ്രെക്കിന്റെ ആയിരുന്നു. അപ്പോ അതൊക്കെ ഭയങ്കര ഓർമ്മകൾ. പിന്നെ ഒരു വലിയൊരു ജയന്റ് റൈഡിൽ ഞാൻ കയറി ഫസ്റ്റ് ടൈം എവർ. എന്താണ് സൂപ്പർമാൻ്റെ സെവൻ സ്റ്റാർ ആയിരുന്നു അത്. അപ്പോ എനിക്കത്ര ധൈര്യം പോരായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ പോവാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പോയിക്കൂടാ എന്ന് വിചാരിച്ച് ഞാൻ കയറി. പക്ഷെ സ്ക്രീമിംഗ് ഒക്കെ ഉണ്ടായി. എന്നാലും ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് വാട്ട് ഇസ് സേ എൻജോയബിൾ മൊമെന്റ്. അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ, എല്ലാവരും എന്ത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു.
0: എനിക്ക് പേടിയാ, പക്ഷെ പിള്ളേര് പറയുമ്പോഴേ, കുട്ടികള് പറയുമ്പോ അവരുടെ കൂടെ കേറും. കേറി ഇരുന്ന് അയ്യോ വേണ്ടായിരുന്നു എന്നുള്ള ഫീല്.
1: പിന്നെ ചെറിയ കുട്ടികളാകുമ്പോ അവരൊക്കെ പറ്റാവുന്ന റൈഡ്സിലൊക്കെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ അവര് തന്നെ സ്വയം പോവും, നമ്മളൊന്നും നമ്മളൊക്കെ ഒന്ന് മാറി നിൽക്കും ചിലപ്പോ. അവർക്കൊന്നും ഇഷ്യൂ അല്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഗോൾഡ് കോസ്റ്റിൽ പറയുമ്പോ അവിടെ ഹോട്ട് എയർ ബലൂൺസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അത് പിന്നെ ഇവിടെയും ഉണ്ടല്ലോ, മെൽബണിലും എല്ലാ മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ ഐ തിങ്ക് ഗോൾഡ് കോസ്റ്റ് ഇസ് ഫേമസ് ഫോർ സ്കൈ ഡൈവിംഗ് അങ്ങനത്തെ ഒക്കെ.
0: അതെ അതെ അതെ.
1: അവിടെ ഒരു ഫ്രീ ഫോൾ കീര ബീച്ചിൽ, പാരഡൈസ് ഇൻ കീര ബീച്ചിന്റെ അവിടെ ഫ്രീ ഫോൾ ഉണ്ട്. പിന്നെ എന്താ പറയുക, സ്കൈ ഡൈവിംഗ്, ബീച്ചസ്, വ്യൂ ഓഫ് ബീച്ചസ്, അതൊക്കെയാണ് അവിടുത്തെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത് ഞങ്ങൾ അവിടെ തന്നെ ക്വീൻസ്ലാൻഡിൽ വേറൊരു സ്ഥലത്ത് പോയത്, ആ സ്ഥലത്തിനെ പറ്റിയിട്ടാണ്. കെയ്ൻസും കെയ്ൻസിൽ പോയിട്ട് ദെൻ വി വെൻ ടു പോർട്ട് ഡഗ്ലസ് എന്ന് പറഞ്ഞ സ്ഥലം. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കെയ്ൻസിലാണെങ്കിൽ അവിടെയാണല്ലോ ദ ഗ്രേറ്റ് ബാരിയർ റീഫും റെയിൻ ഫോറസ്റ്റ് അഡ്വെഞ്ചേഴ്സും ഒക്കെ ഉള്ളത്. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ്, അപ്പൊ നമ്മള് പറഞ്ഞ പോലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് ഇയർ റൗണ്ട് ആയിട്ടുള്ളത്. അപ്പൊ പിന്നെ പെർഫെക്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് പറയാം നമുക്ക്. ആൻഡ് എനിക്ക് ഞാനിപ്പോ ഓർക്കണം, ഒരു യു എസ് എന്നുള്ള ഒരു ടൂറിസ്റ്റിന്റെ അടുത്ത് ഞാൻ വെറുതെ ഒരു പ്രാവശ്യം കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ ചോദിച്ചപ്പോ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഓസ്ട്രേലിയയിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞതാണ് പോർട്ട് ഡഗ്ലസ് എന്ന്. അപ്പൊ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്താന്ന് വെച്ചാൽ അത് ഒരു ട്രോപ്പിക്കൽ കോസ്റ്റൽ ഏരിയ ആണ്. പിന്നെ ഇവിടേക്ക് എത്തിപ്പെടാനായിട്ട് എനിക്ക് എന്താ പറയാ, ഒരു ഡ്രൈവ്, അതായത് നമ്മള് ഒരു കാർ റെന്റൽ എടുത്തിട്ട് ഡ്രൈവ് ചെയ്യുക, അതാണ് ബെസ്റ്റ് വേ ഓഫ് എക്സ്പ്ലോറിങ് ഈ വക സ്ഥലത്തേക്ക് പോവാൻ. ഈ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുമ്പം അത് വൺ ഓഫ് ദ എന്താ പറയുക, യുനെസ്കോ ഗ്ലോബൽ ഗെറ്റ് വേ ആണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഒരെണ്ണമാണ് ഈ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരെണ്ണം ഉള്ളതാണ് ഡെയിൻട്രി ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യണം അവിടെ. പിന്നെ ഞാൻ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങൾ പോയത് സ്കൈ റെയിൽ, റെയിൻ ഫോറസ്റ്റ് കേബിൾ വേ, പിന്നെ കുറാൻഡ സീനിക് റെയിൽവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. പിന്നെ എന്താ പറയാ, ആൻഡ് കേബിൾ വേ അത് ഭയങ്കര ബ്രത്ത് ടേക്കിംഗ് വ്യൂ ആയിരുന്നു. ഇപ്പോഴും എന്റെ മനസ്സിൽ തങ്ങിയിരിക്കുന്നത് അതാണ്. വെരി ബ്യൂട്ടിഫുൾ ആക്ച്വലി. അത് ഞാൻ എല്ലാവരുടെ അടുത്തും സജസ്റ്റ് ചെയ്യണം, ഇവിടെ ഓസ്ട്രേലിയ ഉള്ളവര് ഒരു പ്രാവശ്യം പോയിരിക്കണം ഈ സ്ഥലങ്ങളില്.
0: നമുക്ക് ഒരു പാട്ടോട് കേട്ട് തിരിച്ചു വന്നാലോ?
1: അതെ, ഡെഫിനറ്റ്ലി.
0: ഏത് പാട്ടാണ് ഇനി പ്ലേ ചെയ്യേണ്ടത് ഗിരിജയുടെ?
1: നമുക്കിനി നെക്സ്റ്റ് സോങ് ദർശന, ഹൃദയം എന്നുള്ള ഫിലിമിലെ ദർശന എന്ന് പറഞ്ഞിട്ടുള്ള സോങ് കേൾക്കാം. അത് വയനാടിന്റെയും വാഗമൺ ആ ഏരിയയിൽ സ്ക്രീൻഷോട്ട് ചെയ്ത പാട്ടാണ്. സീനിക് ബ്യൂട്ടിയുള്ള ഒരു പാട്ടാണ്, നമ്മുടെ നാട്ടിലത്തെ ബ്യൂട്ടി. അപ്പം അത് ആസ്വദിക്കാം.

0: Thank you, Arun.
1: Can I have your number?
0: No. Wait.
1: Darshana, 4 years നമ്മൾ ഇവിടെ ഉണ്ടാവും. ഫോർ അക്കാഡമിക് ഇയേഴ്സ്. ഒരുമിച്ച് കൂട്ടിയ ഹോളിഡേസ് ഒക്കെ കഴിച്ച് 800 ദിവസം. അതിലിപ്പോൾ 20 ദിവസം ഓൾറെഡി കഴിഞ്ഞു. നേരത്തെ പറയുന്നത് പിന്നീട് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ കമ്മിങ് സ്ട്രേറ്റ് ടു ദ പോയിന്റ്. I'm crazy about you. I fell in love with you the minute I saw you. എനിക്ക് എന്നെ കുറിച്ച് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
0: അരുൺ, എനിക്ക് ആലോചിക്കണം.
1: ആലോചിച്ചോളൂ, ഒരുപാട് സമയമെടുക്കരുത്. പ്ലീസ്. ദർശന, നീ മുടി കെട്ടിയിടാണ്ട് അഴിച്ചിട്ട് നോക്ക്. മുടി അഴിച്ചിട്ട് നിന്നെ കാണാൻ അടിപൊളി.

0: ബാക്ക്. അപ്പം നമ്മൾ നല്ലൊരു പാട്ട് കേട്ടിട്ട് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ഗിരിജ. അപ്പം നമ്മൾ ഇവിടുത്തെ നമ്മൾ പോയിട്ടുള്ള അല്ലെങ്കിൽ ഫേവററ്റ് ആയിട്ടുള്ള സ്കൂൾ ഹോളിഡേ ഡെസ്റ്റിനേഷൻസ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ എന്താണ്, ഞങ്ങൾ ടാസ്മേനിയ പോയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് വർഷങ്ങളായി കേട്ടോ, കുട്ടികൾ എന്താണ് ഹൈസ്കൂൾ പ്രൈമറിയിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ പോയത്.
1: ഞാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ പോയത് വളരെ വളരെ അധികം കൊറേ കാലങ്ങൾക്ക് മുമ്പ്. കാരണം മോള് ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് മേ ബി ആ സമയത്ത് വളരെ തീരെ ചെറിയ കുട്ടിയായിരുന്നു അമ്മ. അപ്പൊ അതുകൊണ്ട് തന്നെ കൊറേ അങ്ങോട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അറൗണ്ട് ഹോബർട്ട് ആണ് ഞങ്ങൾ പോയത്. പക്ഷേ ഇതിന്റെ വേറൊരു ഇത് പറയാനുള്ളത്, എനിക്ക് ഭയങ്കര ആയിട്ട് ഒരു സ്ഥലത്ത് പോണെന്ന് തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണ് ടസ്മേനിയ. കാരണം ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് ഈ ടസ്മേനിയെ പറ്റി വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ഐലൻഡ് ആണല്ലോ. ഇവിടെ ഈ ഓസ്ട്രേലിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ ടസ്മേനിയ പോകണം എന്നായിരുന്നു. അപ്പൊ അത് തന്നെ അതായിരുന്നു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാം എനിക്ക്.
0: അത് ശരി. അത് എങ്ങനെയാ പോയത്? സ്പിരിറ്റ് ഓഫ് ടസ്മേനിയ അങ്ങനെയാണോ പോയത്?
1: ഇല്ല, അത് ഒരു പ്രാവശ്യം പോണെന്നുണ്ട്, അത് ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ പോയത് ഫ്ലൈറ്റിലാണ്. അതോ ഭയങ്കര ആ ടൈം പീരിയഡ് പോയത് ശരിയായില്ല തോന്നുന്നുണ്ട്. കാരണം നല്ല തണുപ്പായിരുന്നു, അതാണ് എനിക്ക് നല്ലോണം ഓർമ്മ വരുന്നത്. ആ ഒരു പീരിയഡിലാ പോയത്. പക്ഷെ ഇതിന്റെ ഇതിന്റെ ബ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അൺടച്ച്ഡ് എന്നൊക്കെ പറയണ പോലെ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം ഫ്ലൈറ്റിൽ നമ്മൾ ലാൻഡ് ചെയ്യണതിന് മുമ്പ് ആ ഒരു കോസ്റ്റൽ പ്ലേസ് ആൾക്കാരില്ലല്ലോ, ലൈക്ക് സോ ബ്യൂട്ടിഫുൾ അൺടച്ച്ഡ് എന്ന് പറയണത് ഇതാണ്, അൺടച്ച്ഡ്. അങ്ങനത്തെ ബ്ലൂ കളർ ഓഷ്യനും ഭയങ്കര ഭംഗിയായിരുന്നു അത്, ആ ഒരു എക്സ്പീരിയൻസ്.
0: അതെ അല്ലേ. ഞങ്ങള് സ്പിരിറ്റ് ഓഫ് ടാസ്മേനിയയിലാണ് പോയത്. നമ്മള് വണ്ടി കൊണ്ടുപോയി അന്ന്. അപ്പം
1: ശരി,
0: നല്ലൊരു ബ്യൂട്ടിഫുൾ ഹോളിഡേ ആയിരുന്നു. ഞങ്ങൾ ഹോബാർട്ട്, ലോൺസൺസ്റ്റൺ എല്ലാ ഇതും സിറ്റികളും ടച്ച് ചെയ്തു വന്ന് ഡ്രൈവ്. നമ്മുടെ സ്വന്തം വണ്ടി ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഇപ്പം ഗിരിജ പറഞ്ഞ മാതിരി തന്നെ ശരിയാണ്, അധികം അങ്ങോട്ട് മനുഷ്യർ കടന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത ഒരു നേച്ചറാണ് അവിടെ. എന്തൊരു ഭംഗിയാണ് നേച്ചർ, ഭയങ്കര ഭംഗിയാ. നമ്മൾ പറയുമ്പോ അവിടെ എന്താണ് പറയണേ, മറ്റേ പണ്ട് കോൺവിക്സിനെ 19th century കോൺവിക്സിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ച സ്ഥലമാണ്, ഹോണ്ടഡ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും അവിടെ ചെല്ലുമ്പോ ആ നേച്ചർ കാണുമ്പോ എന്തൊരു ഭംഗിയാന്നറിയോ നമുക്ക്. നല്ലൊരു വാവ് നമുക്ക് തോന്നുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അവിടെ രാത്രിയുള്ള ആ ടൂറൊക്കെ ഉണ്ടല്ലോ, എന്താ പറയണേ, ഹോണ്ടഡ് ഇതിലെ ഗോസ്റ്റ് ടൂർ ഒക്കെ ഉണ്ട് അവിടെ. അതായത് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഈ മെഴുകുതിരി മാത്രമൊക്കെ കത്തിച്ച് വെച്ച് അങ്ങനെ പണ്ട് കോൺവിക്സിനെ കൊണ്ടുവന്നിട്ടിരുന്ന ജയിലിന്റെ ഉള്ളിൽ കൂടിയൊക്കെ ഉള്ള യാത്രയാണ്. അപ്പൊ അവര് പറയുന്നത് അവിടെ ഗോസ്റ്റുകള് കാണാറുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു ടൂറൊക്കെ ഉണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്.
1: എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ആ വിസിറ്റ് ഫോർട്ട് ആർതർ ഹിസ്റ്റോറിക് സൈറ്റ്, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ ഇറ്റ് സെഡ് 300,000 ആനുവൽ വിസിറ്റേഴ്സ് ആണ് അത്ര വരിക അവിടെ കാണാനായിട്ട്. അത്രയും ടൂറിസ്റ്റ് സ്പോട്ടാണത്. പക്ഷെ അത് ഞാൻ ആലോചിക്കായിരുന്നു, ആ തണുപ്പും പിന്നെ ആ ഐലൻഡും, ഇറ്റ് ഇസ് പെർഫെക്റ്റ് അല്ലേ അങ്ങനത്തെ ഒരു. പക്ഷെ ആലോചിക്കാൻ വയ്യ, ഇങ്ങനെ പണ്ടത്തെ കാലത്ത് എത്രയും ഡിഫിക്കൽട്ട് ആയിരിക്കാം ആ സ്ഥലം. സറൗണ്ടഡ് ബൈ വാട്ടർ ആസ് വെൽ. അപ്പൊ ഒരു പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഇല്ല അവിടെ
0: ആ
1: സമയത്ത്. അങ്ങനത്തെ ഒരു ഏരിയ ആണ്.
0: അതെ, ഒരുപാട് പേരുടെ കണ്ണീരും ശാപവും ഒക്കെ വീണ ഒരു സ്ഥലമാണ് അത് പറയുമ്പോ. പക്ഷേ നേച്ചർ ഈസ് സോ ബ്യൂട്ടിഫുൾ, അതാണ് എന്റെ ഒരു ഇത് അതില്.
1: പിന്നെ അവിടുത്തെ പ്രധാനമായിട്ടുള്ളത് ടസ്മേനിയൻ ഡെവിലും പിന്നെ റിച്ച് കോൺവിക്ട് ഹിസ്റ്ററിയും ആണ് അവിടുത്തെ. ടസ്മേനിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതാണ് വരുന്നത്,
0: അവിടുത്തെ അട്രാക്ഷൻ അതാണ്. പിന്നെ രാത്രിയിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങള് ഇങ്ങനെ ബിറ്റ്വീൻ സിറ്റീസ് നമ്മള് അങ്ങനെ ഡ്രൈവ് ചെയ്യുമായിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ ഈ ഹൊറർ സിനിമയിലെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ തോന്നും. നല്ല മിസ്റ്റി ആയിട്ടുള്ള ഒരു ഒരു, പിന്നെ വൈൽഡാണ് രണ്ട് സൈഡ്. അപ്പോൾ ഞാൻ അന്നേരം ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, വെള്ളസാരി ഒക്കെ ഉടുത്തിട്ട് നമുക്ക് അതിൽ കൂടി ആരെങ്കിലും നടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത് അതിലേക്ക്.
1: ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ഫുൾ ഡാർക്ക്നെസ്സും അല്ലെ, ആ തണുപ്പും ആ മിസ്റ്റി ക്ലൈമറ്റും ഒക്കെ
0: എല്ലാം കൂടെ വരുമ്പോ മേ ബി അങ്ങനത്തെ മൂവികളൊക്കെ പിടിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഒരു സാഡ് തിങ് ഞാൻ കണ്ടത്, രണ്ട് സൈഡിലും ഇങ്ങനെ വൈൽഡ് അനിമൽസും ചത്ത് കിടക്കുന്ന, വണ്ടി ഇടിച്ചിട്ട് ഒരുപാട് വെള്ള ബീസും കാംഗരൂസും ചത്ത് കിടക്കുന്ന കാണും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ. അതൊരു സങ്കടമാണ്. അതിന് ഇറ്റ്സ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ ടു, കാരണം നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ കാംഗരൂസ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ, കാംഗരൂസ് ഒക്കെ വന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല
1: ഡാമേജ് വരും. അത് കൂടാതെ അവര് ഒരു ലൈഫാണല്ലോ, അപ്പൊ നമുക്കൊരു ഭയങ്കര വിഷമമായിരിക്കും,
0: സങ്കടം വരും നമുക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോ ടാസ്മേനിയ ഈസ് ഡെഫിനറ്റ്ലി, അപ്പോ ഷിപ്പിലാണെങ്കിൽ കൂടിയും നല്ലൊരു ഇതായിരുന്നു. നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഷിപ്പില് ഇതൊക്കെ ബുക്ക് ചെയ്ത്, അക്കോമഡേഷൻ ഒക്കെ ബുക്ക് ചെയ്ത്. പിന്നെ മോളിൽ ഒക്കെ ഇതുണ്ട്, ലഞ്ച് ആൻഡ് ഡിന്നർ എല്ലാം കഴിക്കാനുള്ള.
1: ഇറ്റ്സ് ലൈക്ക് എ ക്രൂയിസ്, മിനി ക്രൂയിസ് പോലെ അല്ലേ?
0: അത് തന്നെ, അതെ അതെ.
1: പിന്നെ നമ്മളുടെ വണ്ടി കൊണ്ടുപോകുക എന്നുള്ളതാണ് എനിക്ക് മോസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്.
0: അതെ അതെ, വണ്ടി കൊണ്ടുപോകുന്നത്
1: അത് ആവശ്യമാണ്, ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ എവിടെയെങ്കിലും ഇപ്പൊ ഹോബർട്ടിൽ മാത്രമല്ലാണ്ട് പല ലൈക്ക് ലോൺസിസ്റ്റൻ വരെയൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ഫുൾ ആയിരിക്കും
0: നമുക്ക്.
1: അപ്പൊ ആരെങ്കിലും ഒക്കെ പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്പിരിറ്റ് ഓഫ് ടാസ്മേനിയ ഒരു നല്ല
0: കുട്ടികളെയും കൊണ്ട് പോവാൻ,
1: അതെ, ഓപ്പർച്യൂണിറ്റിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ ആൻഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ അങ്ങനത്തെ ഒരു ഡ്രൈവും. പിന്നെ അതെ,
0: അപ്പൊ അടുത്ത പാട്ട് കേൾക്കാൻ സമയമായില്ലേ, നമുക്ക് നല്ലൊരു പാട്ടും കൂടി കേട്ടിട്ട് വരാം.
1: അതെ, അപ്പം നെക്സ്റ്റ് സോങ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് പ്രമദവനം വീണ്ടും എന്നുള്ള സോങ് ആണ്. അത് ഭയങ്കര ഫേമസ് പാട്ടാണല്ലോ, ഹിസൈനസ് അബ്ദുള്ള എന്ന് പറഞ്ഞ മൂവിന്ന്. അത് എന്റെ ഭംഗി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കുതിര മാളിക പാലസ് ഭാരതപ്പുഴയുടെ തീരത്തുള്ളതാണ്. അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പൊ അത് ഒരു റോയൽ ആർക്കിടെക്ചറും പിന്നെ റിവേഴ്സ് സൈഡ് ഭാരതപ്പുഴയുടെ ഭംഗിയും കൂടി കോർത്തിണക്കിയിട്ടുള്ള ഒരു സോങ് ആണ് ആ സോങ്.

0: അപ്പൊ ഈ ഹിസാൻ എസ് അബ്ദുള്ള എന്നുള്ള മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത് സിബി മാലയിലാണ്. പിന്നെ ലിറിക്സ് അതിന്റെ മധു ബിഹാർ ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മ്യൂസിക് രവീന്ദ്രൻ, പാടിയിരിക്കുന്നത് യേശുദാസും ചിത്രയും.
1: വണ്ടർഫുൾ. അതെ, എത്ര എത്ര കാലങ്ങൾക്ക് ശേഷം കേട്ടാലും മടുക്കാത്ത ഒരു ബ്യൂട്ടിഫുൾ സോങ് അല്ലേ?
0: അതെ, ഡെഫിനറ്റ്ലി.
1: നമ്മളെ ഒരു എന്താ നൊസ്റ്റാൾജിയാണ് ഇതൊക്കെ കേൾക്കുന്നത്.
0: ഡെഫിനറ്റ്ലി.
1: പിന്നെ വേറെ ഒരു, ഞങ്ങൾ എപ്പോഴും സിഡ്നി ന്യൂ സൗത്ത് വെയിൽസ് സ്കൂൾ ഹോളിഡേകളിൽ പോവായിരുന്നു. അതിലൊരു ഫേവററ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ബ്ലൂ മൗണ്ടൻസ് ആയിരുന്നു. പോയിട്ടുണ്ടോ അവിടെ?
0: ഞാൻ പോയിട്ടുണ്ട്. അതും ഒരു പ്രകൃതി മനോഹാരിത ഉള്ള ഒരു സ്ഥലമാണ്.
1: അതെ, അത് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റഡ് ആണ് റീജിയൻ ബ്ലൂ മൗണ്ടൻസ്. എന്നുവെച്ചാൽ അവിടെ വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഉണ്ടല്ലോ.
0: അതെ, അതുകൂടാതെ അവിടുത്തെ ഞാൻ ഒരു ജനോല കേവ്സോ അങ്ങനത്തെ ഒരു കേവ്സ് വിസിറ്റ് ചെയ്തത് ഓർക്കുന്നു ഇപ്പോ. ആൻഡ് അവിടെ ഒരു റിവർ, ഒരു ടർക്വൈസ് കളർ ആയിരുന്നു അതിന്റെ. ഉഫ്, എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അതാണ് എന്റെ പറഞ്ഞ വരുന്നത് ഇപ്പോഴും.
1: അതായത് അവിടെ മില്യൺസ് ഓഫ് യൂക്കാലിപ്റ്റസ് ട്രീസ്, ഈ എന്താണ് ഓയിൽസ് റിലീസ് ചെയ്യുന്നു എയറിലേക്ക്. അത് ബ്ലൂ ബ്ലൂ മൗണ്ടൻസ് എന്നുള്ള പേര് വന്നത് അത്രേ.
0: ശരി, ഓക്കെ.
1: ഒരു ബ്ലൂ ഹെയ്സ് ഉണ്ട് ആ വാലിക്ക്. അതാണ്, അതായത് ഈ റിലീസ് ചെയ്യുന്ന ഓയിലില്ലേ യൂക്കാലിപ്റ്റസ് ട്രീസ്, അത് സൺലൈറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ഒരു ബ്ലൂ കളർ ഹെയ്സ് ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് അത്ര അതിന് ബ്ലൂ മൗണ്ടൻസ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്.
0: ശരി, ഓക്കെ.
1: അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അവിടെ. പിന്നെന്താ, ത്രീ സിസ്റ്റേഴ്സോ? അത്
0: അതെ, അതും ഭയങ്കര ഫേമസ് ആണ് അവിടെ.
1: സാൻഡ് സ്റ്റോൺ റോക്ക് ഫോർമേഷൻ, കട്ടുംബേല്, കട്ടുംബേ, അതൊക്കെ അതിനടുത്തുള്ള ഏരിയകൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആണത്. ബ്ലൂ മൗണ്ടൻസ്
0: ഫാമിലി ഒക്കെ ആയിട്ട് പോവാൻ പറ്റുന്ന ഒരു,
1: അതെ അതെ,
0: നല്ല
1: സ്ഥലങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനും നേച്ചറും ആയിട്ട് കുറേ കൂടെ അടുത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ബ്ലൂ മൗണ്ടൻസ്.
0: ഈ നമ്മൾ എപ്പോഴും ഈ സിഡ്നിയും കാൻബറ ഒക്കെ പോകണേന് ഇത് കമ്പൈൻ ആയിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാല് ഇത് കുറച്ചുകൂടി സീനിക് ബ്യൂട്ടി ഉള്ള ഒരു ഏരിയാണ്. മറ്റേ അല്ലെങ്കിൽ എല്ലാവരും സിഡ്നി ഒക്കെ പോകുമ്പോയിട്ട് സിഡ്നി ഭംഗിയില്ല എന്നുള്ളതല്ല, പക്ഷെ ഇങ്ങനെ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യണം. അതെ,
1: അല്ല, ഡിപ്പെൻഡ്, ഓരോ ആളുകളുടെ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. ചില ആളുകള് സിറ്റികൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട്. ചിലര് വളരെ ക്വയറ്റ് ആയിട്ട് നേച്ചറിനോട് അടുത്ത് ഇപ്പം ഹൈക്കിംഗ് ചെയ്യാനും അങ്ങനെയൊക്കെ പോവാൻ ഇഷ്ടമുള്ള ഹോളിഡേ മേക്കേഴ്സ് ഉണ്ട്. ഇപ്പൊ എൻ്റെ കൊളീഗിനോട് ഞാൻ ഇന്നാൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുക, ഹീസ് ആൻ ഓസ്ട്രേലിയൻ. അപ്പോൾ പറയായിരുന്നു പുള്ളിക്ക് അങ്ങനെ സിറ്റീസിലേക്ക് ഹോളിഡേ പോകാൻ ഒട്ടും ഇഷ്ടമുള്ള ആളല്ല. അതല്ല, ഓസ്ട്രേലിയ വിട്ട് ഔട്ട്സൈഡ് ഇന്റർനാഷണൽ ട്രിപ്പ് പോകാനും ഇഷ്ടമുള്ള ആളല്ല. അപ്പോൾ പുള്ളി എങ്ങനെയെന്ന് വെച്ചാൽ ക്യാമ്പിങ് അതുപോലെ ഹൈക്കിങ് നേച്ചറിൽ ക്വയറ്റായിട്ടുള്ള ഹോളിഡേകളാണ് പുള്ളിക്ക് ഇഷ്ടം എന്ന് പറയുമായിരുന്നു. അതേസമയം പുള്ളിയുടെ ഭാര്യയ്ക്ക് പിന്നെയും ഇന്റർനാഷണൽ ട്രിപ്പും സിറ്റികളൊക്കെ ഇഷ്ടമാണ് എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. എനിക്ക് പക്ഷേ എനിക്ക് രണ്ടും കൂടി ഒരു ഒരു മിക്സ് ആയിട്ടുള്ള ഇഷ്ടം എന്ന് വെച്ചാൽ സിറ്റികൾ കാണാൻ എനിക്കിഷ്ടമാണ്, അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ക്വയറ്റായിട്ടുള്ള പ്ലേസുകൾ, നേച്ചർ, അങ്ങനെയുള്ള നേച്ചർ ഒബ്വിയസ്ലി ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഒരുപാട് ക്വയറ്റായിട്ടുള്ള സ്ഥലത്തേക്ക് ഹോളിഡേ പോവുക എന്ന് പറയണ ഇടയ്ക്കൊക്കെ ഇഷ്ടമുള്ളൂ.
0: എനിക്ക് തോന്നുന്നു ചേച്ചി ഈ പറഞ്ഞ പോലെ തന്നെ ഈ എനിക്ക് കുറെയൊക്കെ കുട്ടികൾ ഏത് ഏജ് ഗ്രൂപ്പിലാണെന്നുള്ളതും കൂടി മേ ബി അതും ഒന്ന്
1: കൺസിഡർ ചെയ്യണം.
0: കൺസിഡർ ചെയ്യണം, കാരണം ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് അവർക്ക് ഇഷ്ടമുണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ കുറച്ചുകൂടി എൽഡർലി കപ്പിൾ അല്ലെങ്കിൽ കുറച്ചുകൂടി യങ്സ്റ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ സീനിക് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകണു അല്ലെങ്കിൽ കല്യാണം കഴിച്ചു അങ്ങനെയൊക്കെ ഉള്ള, പിന്നെ ഫാമിലി ഒക്കെ ആയിട്ട് പോവാൻ പറ്റുന്നതാണ് ഈ സീനിക് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. ഇവിടെ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ ഹാസ് ഗോട്ട് ഇത് രണ്ട് ടൈപ്പും സ്ഥലങ്ങളുണ്ട്. അതെ, കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേ ബി തീം പാർക്സും അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളിലും, ബീച്ചസ് ഒക്കെ എല്ലാവർക്കും എല്ലാ ഏജ് ഗ്രൂപ്പിനും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്.
1: അതെ അതെ, അല്ല ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിനും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഈ പറഞ്ഞ മാതിരി ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളതാണ്.
0: എനിക്ക് തന്നെ ഈ കുറച്ച് ഡ്രൈവ് ഒക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സിറ്റി വിട്ടിട്ട് ഇങ്ങനെ കുറച്ച്, അത് ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയിട്ട് കെയിംസ് ടു പോർട്ട് ഡഗ്ലസ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോസ്റ്റൽ ഡ്രൈവ് ആണത്.
1: അതെ അതെ അതെ,
0: ആൻഡ് വെതർ വൈസ് നല്ലതാണ്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതൊരു നല്ല സ്പോട്ട് ആയിരിക്കും.
1: അതുപോലെ നമ്മള് പോകുന്ന ഈ പാത്ത് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ ഡ്രൈവ് ചെയ്താ പോകുന്നെങ്കിൽ അല്ലേ, ഞാന് ഗ്രേറ്റ് ഓഷ്യൻ ഡ്രൈവ് പോകുമ്പോ ചിലപ്പോ എന്നെ ജി പി എസ് നല്ല സീനിക് ബ്യൂട്ടി ഉള്ള വഴി കൂടി കൊണ്ടുപോകാറുണ്ട്. ഓ എന്തൊരു ഇത്തിരി വളഞ്ഞ വഴിയാണ്, പക്ഷെ എന്തൊരു ഭംഗിയാ പോകുന്ന വഴി നേച്ചർ കാണാനായിട്ട്. അപ്പോ അപ്പൊ അങ്ങനെയുള്ള വഴികൾ നമുക്ക് പിക്ക് ചെയ്ത് അങ്ങനെയും ഡ്രൈവ് ചെയ്ത് പോവാം. അല്ല ഇപ്പൊ പെട്ടെന്ന് എത്ര ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പാത്തി കൂടി നമുക്ക് ഡ്രൈവ് ചെയ്ത് പോവാം. അപ്പൊ
0: ജി പി എസ് അതാണ് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്, കാരണം എവിടെ വേണമെങ്കിൽ നമുക്ക് എത്താം ആൻഡ് ചൂസ് ചെയ്യാം ഏത് വഴി പോണം എന്നുള്ളതൊക്കെ.
1: അതെ, അല്ല ഒരുപാട് അഡ്വാൻസ്ഡ് ആയല്ലോ ഇപ്പൊ ടെക്നോളജി ആണെങ്കിലും. പിന്നെ ഓസ്ട്രേലിയയിൽ ഇപ്പം നമ്മള് ഇവി വെഹിക്കിൾസ് ഒരുപാട് ഇപ്പൊ ആളുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി, എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ്. അപ്പോ അത് ചാർജ് ചെയ്യാനുള്ള പോർട്ടുകൾ അതൊക്കെ ഞങ്ങളൊക്കെ ഇവി മേടിക്കുന്ന ഇപ്പൊ ഒരു 5-8 വർഷം മുമ്പ് മേടിക്കുമ്പോ അത്രയധികം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മള് കൺട്രി വിക്ടോറിയയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പോലും അവിടെയൊക്കെ പ്ലേസസ് വളരെ കുറവായിരുന്നു, അന്നൊക്കെ സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോ എല്ലായിടത്തും ആയിട്ടുണ്ട്
0: അങ്ങനത്തെ ടൈപ്പ് ഓഫ് വെഹിക്കിൾസ്.
1: അതെ അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും കൺട്രി ഇപ്പോ പ്രൊവൈഡ് ചെയ്തു വരുന്നു. അപ്പൊ അതെല്ലാം നല്ലൊരു കാര്യമാണ് ഹോളിഡേ മേക്കേഴ്സിന്.
0: എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഡയറക്ടറി ഒക്കെ നോക്കിയിട്ട് വണ്ടി ഓടിക്കണം
1: മെൽവേ,
0: എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു അത്.
1: എനിക്കത് നോക്കാൻ ഇപ്പോഴും അറിയില്ല, അന്നും അറിയില്ലായിരുന്നു. ഒന്നാമത് എനിക്ക് റൈറ്റും ലെഫ്റ്റും തിരിഞ്ഞു പോകുന്ന ആളാ ഈസി ആയിട്ട്. അപ്പൊ മെൽവേ നോക്കുമ്പോ ഒരു രക്ഷയില്ല, ഇത് എങ്ങോട്ടാ, ഞാൻ മുകളിലേക്കാണോ പോണേ, ഞാൻ താഴേക്കാണോ വന്നോണ്ടിരിക്കണേ, എത്ര പേജസ് ആൻഡ് പേജസ് ഓഫ് തിങ്സ്. അപ്പൊ അതെല്ലാം ജി പി എസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് കേറി എത്ര എളുപ്പമായി
0: മാറി. എല്ലാ ഏരിയയിലും അതുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ട്രാവൽ എസ്പെഷ്യലി നമുക്ക് അറിയാത്ത സ്ഥലത്തൊക്കെ പോകുമ്പോ ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ അല്ലേ.
1: നമ്മുടെ ഈ ഒരു ജനറേഷൻ ആണ് ഹാസ് സീൻ സോ മച്ച് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, അതാണ് ഞാൻ പറയുന്നത്.
0: നമ്മൾ രണ്ടും കണ്ടിട്ടുണ്ട്, മുമ്പുള്ളതും ഇപ്പൊ വരുന്നതും,
1: മുമ്പുള്ളതും അത് കഴിഞ്ഞിട്ടുള്ളതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം കാണാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായല്ലോ. അതാണ് ഇനി എന്തൊക്കെ നടക്കും, എന്തൊക്കെ കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് ചിലപ്പം ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചിപ്പോ വല്ലതും കയ്യിലുണ്ടെങ്കിലേ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമായിരിക്കും.
0: അങ്ങനെ എപ്പോഴും ടെക്നോളജി ചേഞ്ചിങ് അല്ലേ, അപ്പം ഇനി പുതിയതായിട്ട് പലതും വരുമായിരിക്കും.
1: അതെ അതെ, അപ്പൊ ഗിരിജയുടെ അടുത്ത ഹോളിഡേ വല്ലതും പ്ലാൻഡ് ആണോ?
0: ഹോളിഡേ എന്ന് പറയാനായിട്ട് ഷോർട്ട് വിസിറ്റ്സ് ചിലപ്പോ ചെയ്യാറുണ്ട്, ലൈക് റൗണ്ട് വിക്ടോറിയയിലോ അങ്ങനെയൊക്കെ. ഇവിടെ നമ്മൾ ഐ തിങ്ക് ബാലറാറ്റില് ഒരു ഷോർട്ട് ഹോളിഡേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് തന്നെ നാട്ടിലേക്ക് പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡിസംബറിൽ ഓഫ് കോഴ്സ് എല്ലാവരും നാട്ടിലേക്കൊക്കെ പോകുമ്പോ അത്. രശ്മി ശേഷി പോകുന്നുണ്ടോ നാട്ടിലേക്ക് ഇപ്രാവശ്യം?
1: ഞാൻ ഈ പ്രാവശ്യം നാട്ടിലേക്കല്ല, ഞാൻ ഒരു ജപ്പാൻ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
0: വെരി നൈസ്,
1: ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത മാസം അവസാനം ഒക്ടോബറിൽ ഞങ്ങള് ജപ്പാന് പോകുന്നുണ്ട്, ഒരു 3 weeks holiday.
0: ബ്യൂട്ടിഫുൾ പ്ലേസ്.
1: അതെ അതെ, ഇപ്പൊ ഒരുപാട് പേര് പോകുന്നുണ്ടല്ലോ ജപ്പാൻ ചൈന.
0: അതെ, ഞാൻ കുറെ കേക്കണു, കുറെ പേര് പോയിട്ടുണ്ട്,
1: പോകുന്നുണ്ട്. അപ്പൊ അപ്പൊ എന്തായാലും അങ്ങനെ പോയിട്ട് വരാന്ന് വിചാരിച്ചു. അപ്പോ എന്താണ്, ഓസ്ട്രേലിയ ഒബ്വിയസ്ലി ഒരുപാട് ഇനി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും
0: അതിപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ കേരളം ചോദിച്ചാലും നമ്മൾ എല്ലാ സ്ഥലത്തൊന്നും പോയിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റേറ്റ്സിലും പോയിട്ടില്ല. അപ്പൊ ഓസ്ട്രേലിയയിലും പല പല സ്ഥലങ്ങളും നമ്മൾ അറിയാത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്.
1: അതെ, ഡെഫിനറ്റ്ലി. അപ്പോൾ ബക്കറ്റ് ലിസ്റ്റ് ഭയങ്കര ലോങ് ആണ്, നോക്കാം എവിടെയൊക്കെ പോകാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കിഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ, സ്ഥലങ്ങൾ കാണാൻ, എക്സ്പ്ലോർ.
0: എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ, ഭയങ്കര ഇഷ്ടമാണ്.
1: അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല പാട്ട് കേട്ടിട്ട് വന്നാലോ?
0: യെസ്.
1: ഏത് പാട്ടാ? പറഞ്ഞോളൂ ഗിരിജ.
0: ഒരു ഈ പാട്ടിടാം, കണ്ണോണ്ട് ചൊല്ലണ എന്ന് നിന്റെ മൊയ്തി എന്ന് പറഞ്ഞ മൂവി എന്നാണ്. അതിലെന്താന്ന് വെച്ചാൽ അതിന്റെ ബ്യൂട്ടി എന്താ എനിക്ക് തോന്നിയെന്ന് വെച്ചാല്, അവിടെ കുറെ മഴ, നമ്മുടെ കേരളത്തിനെ തനിതയായ മഴ, അതിന്റെ അതൊക്കെ എന്താ പറയാ, ഒരു ചാമുണ്ടല്ലോ അതിന്റെ അമുക്കം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണത്.
1: അപ്പോ
0: നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് മെമ്മറീസ് തിരിച്ചു കൊണ്ടുവരുന്നതാണ്, കേരളത്തിലെ മഴയും അങ്ങനത്തെ ഒരു സോങ്, ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് വരുന്നത്
1: തീർച്ചയായിട്ടും.